0: ഉണ്ടാവ് സൗസദ്യക്കായി
1: live.fm.lk
2: മഹർഗമട്ട ഹോമാഗമട്ട ഗുഡഗമട്ട www.livefm.lk